പാനിനേറ്റുമെന്റും ആരാതെ വരും. സാറോണി റോച്ചാവേ പള്ളത്താക്കിലേ പുഷ്പമേ മക്ക് സ്വസ്ത്രമാണ് നന്ദിയാണ് ഉമ്മയെ ആരാധിച്ച് ഉമ്മ.

അപ്പാക്കൾ തങ്ങൾ പിള്ളേകൾക്ക് നല്ല ഇവുകളെ കൊടുക്ക അറിഞ്ഞിരിക്കുമ്പോൾ നേരത്തില് പേളുങ്ങൾ കൊടുക്കപ്പെടുമ്പോൾ തേടുങ്ങൾ കണ്ടടവികൾ തട്ടുങ്ങൾ.

0: ഉന്നത യേശുവേ, ആമേൻ ബ്രദർ.
1: ആമീൻ ആമീൻ. യോസനയിൽ പെരിയവർ കത്തറുമുടേ കത്തർ അവർക്ക് ആഹപ്പാടലൈ പാടി അതേവേളയിലെ ജപിത്ത് ആശീർവദിച്ച അവങ്ങളെയും കത്തർ കാണുകറാർ ആശീർവദിക്കാർ കത്തറി കരത്തിലെ ഉപയോഗിക്കറോം പാടലുകളെയും ജപങ്ങളെയും കത്തർ കേട്ടാർ എന്ന വിശ്വാസത്തോട് കത്തറിൻ്റെ ഉങ്ങളെയും ഉങ്ങൾ കുടുംബത്താരെയും ഒപ്പുവിക്കറോം. പോക്കിലും വരത്തിലും എല്ലാ കാര്യങ്ങളിലും കത്തറി കരം കൂടെ ഇന്ന് വഴിനടത്തുവാറാക. മനവി ജീവാവുടനും പിള്ളകളുടനും പേരപ്പിള്ളകളുടനും കൂടെ ഇന്ന് ആശീർവദിച്ച് വളരെത്തുവാറുണ്ട്. വാഴ്ത്തുകിറോം ആശീർവദിക്കിറോം. കത്തറി ചിത്തമാണ്. ഇതേ വേളയിൽ നാളെ നാളെ സന്ദിപ്പോം. അതുവരെയും ദിവസമാത്ത കൂറുകിറോം വാഴ്ത്തുകിറോം. നന്ദി ബ്രദർ. ഗോഡ് ബ്ലസ് യു. ആമേൻ.
0: ഗോഡ് ബ്ലസ് യു ബ്രദർ. കത്തർദാമേ, ഉങ്ങളുടെ കുടുംബത്തിനരെയും കറ്റുമുളച്ചിന് കൂടിയും ചില കുടുംബങ്ങൾ കറ്റുമുളകറായി എല്ലാ കുടുംബങ്ങൾക്കും യേശുരാജനുടെ ആശീർവാദങ്ങൾ ആണുദിനമോ അനൈറ്റ് ഉറവുകൾക്കും പേര് പേരാക്കണേക്കുമാണ് യേശു നാമത്തിലെ ജയവിടെ പേരെടുത്തുകൊണ്ട് ബ്രദർ. ഗോഡ് ബ്ലസ് യു ഓൾ.
1: ആമീൻ ആമീൻ. അർമ്മിയാനുള്ള ഇതുവരെ നിയമങ്ങളുടെ സോറൻ ബാലൻ സി വാലണ്ടൻ യു കെയിൽ നിന്നിണങ്ങി ജപങ്ങളോട് പാടലോട് വടിഞ്ഞെത്തിനാർ ഖത്തർ താമി അവരെയും കുടുംബത്താരെയും ആശീർവദിപ്പാറാക. ഖത്തറെ കരത്തിലെ ഒപ്പുവിപ്പോം. ആമീൻ. ഞങ്ങൾ ഇണങ്ങിയിരുപ്പത്
2: സംഗമം
1: നേരടി ഒലിപരപ്പ്. ഇണങ്ങിയിരിക്കുന്ന ഒവ്വൊരുവരെയും ഉയർത്തെഴുന്ന വല്ലമയുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വാഴ്ത്തുകിറോം ആശീർവദിക്കിറോം. ഞങ്ങൾ
2: റെക്കോർഡിംഗ് ഇൻ പ്രോഗ്രസ്.
1: നാളിലും ജീവമന്നാവോട് ഇണവും ഖത്തർ വഴി നടത്തുവാറാകട്ടെ. ഊളിയർ പാസ്റ്റർ ക്രിസ്റ്റീന ടൈറ്റസ് അവർ വഴിനടത്തുവാർ. അതിനെ തുടർന്ന് ഊഴിയർ വഴിനടത്തുവാറുകൾ. ആമേൻ.
3: കത്തുടെ പരിശുദ്ധ നാമത്തിൽ ഉദാഹരണത്തിൽ ക്രിസ്തുസ് നാമത്തിനായി സാധിപ്പതിൽ വേറെ പരിശോധന ഒരു കാര്യത്തെ കുറിച്ച് എനിക്ക് പറയുന്നത് സംഗീത ഗ്രന്ഥത്തില് 17 വാസിക്കലമാ. ആരോടെ റസവ് തന്നാൽ അതിൽ പ്രസക്തപ്പെടുത്തുകളെ കൂട്ടമിക്കുന്നില്ലയ്യ. കത്തുടെ പിള്ളകളെ ആണ്ടവർ വസനം തന്നാർ. വസനം തന്നാലും അത് ജീവൻ ഇല്லையா? அந்த வசனம் மட்டும் இல்ல அப்படின்னா இன்னைக்கு நம்ம உயிரோடு இருந்திருக்க மாட்டோம். ஒரு வசனம் உங்களிடத்துல வந்தது, அதனாலதான் இன்னைக்கு நீங்க ஜீவனோடு இருக்கிறீங்க. ஒரு வார்த்தை உங்களை தேடி வந்தது, அதனாலதான் இன்னைக்கு பிழைத்து கிடக்குறீங்க. ஒரு வார்த்தை உங்களை தைரியப்படுத்தினது, அதனாலதான் எழுந்து நடந்தீங்க. ஆமா தானே, அந்த வசனம் ஜீவன் உள்ளது அப்படின்னு நம்ம இன்னைக்கு வாசிக்கணும் இல்லையா. இன்னைக்கு கத்துரி பிள்ளைகளை இன்னைக்கு பிரசங்கம் பண்றாங்க இல்லையா, அதை பிரசித்தப்படுத்துறாங்க இல்லையா. அந்த கூட்டம் மிகுதி எவ்வளவு ஊழியக்காரவங்க, எவ்வளவு திருச்சபைகள், எவ்வளவு எவாஞ்சலிஸ்ட், எவ்வளவு மிஷினரிகள் எழுப்பிட்டாங்க பாருங்க. ஜனங்களை வழி நடத்தணும், ஜனங்களை ஒரு கட்டு கோப்புக்குள்ள வச்சுக்கணும், ஜனங்களை பாவம் செய்யாம வைக்கணும் அப்படி என்பதற்காக சீனாய் மலையில கர்த்தர் மோசையோடு பேசினார். என்ன பேசினாரு? நியாயப்பிரமாணம் பேசினார். என்ன நியாயப்பிரமாணம் பேசினார்? 613 நியாயப்பிரமாணங்களை பேசும் பொழுது அவர் அதுல பகுதி பகுதியாக பிரித்தார். 365 பிரமாணங்கள்ல செய்யக்கூடாது என்று சொல்லப்பட்டிருக்கிறது. கொலை செய்யாதிருப்பாயாக, களவு செய்யாதிருப்பாய், செய்யக்கூடாது இதெல்லாம் செய் என்பது 248 பிரமாணங்களை வைத்தார். உன் தாய்